എഫ്എംബയോടിക് സുദോശ്ശേരി സത് മെഗാ ഹർട്സ് ആകാശവാണി ജലന്ധർ ദാ റെയിൻബോ ചാനൽ ഓർ തുസി പ്രോഗ്രാം എൻജോയ് കർ രേ ഹോ ജി ഏക് പ്യാർ കാ നഗ്മാ ഹൈ അപ്നേ ദോസ്ത് കുൽദീപ് ദേ നാൽ തൂ യാദ് നാ ആയേ തോ ദിൽ പഛതായാ ഹൈ തുജേ യാദ് കരേ തോ ദിൽ നേ റുലായാ ഹൈ കിസീ ഹാൽ മേ ഛോഡ് ഗയി തും മുജേ കിസ് ഹാൽ മേ ഛോഡ് ഗയി തും മുജേ ആകേ ദേഖേ പ്യാർ आके देख तेरे प्यार ने कैसे तड़पाया है तू याद ना आए तो दिल पछताया है।